0: ജോ ഇതിയുന്നു ഓ റേഡിയോ ഇയും ഇക്കരെ വേർ ക്വാറോ
1: അലിഷാനി വിയു കൊക്കോ
0: മാർമേ പാചോ ഇതിയുന്നു ഓ റേഡിയോ.